0: Wow.
1: ശുനിലെ ഹിന്ദിയിലെ സംവാദ റിലേകരി പ്രചരിക്കലു ആകാശവാണി ദില്ലിരു ആകാശവാണി റൗർക്കല 102.6 FM ആരംഭ കരുച്ചു ഭക്തിഗീതര കാര്യക്രമ വന്ദന ശുണിവാ കാര്യക്രമര പ്രഥമ ഗീത അഭിരാമ പരമഹംസ രചനാരു കണ്ഠശില്പി പ്രദീപ് കുമാർ പണ്ഡാ